ഇതെന്തും എന്തോസ് മറ്റ് കാറ്റുരൊന്നും പൂപ്പുഴങ്ങയാജ്ഞ കൗ ഉട്ടാവും മാൻ മാർഗിൻ ഗണീന്നേ.